0: ഉദ്ഘാടനം ബൈ ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ.
1: ശ്രീ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരി അപ്നെ ഗായൻ കാ സമാപൻ പുതുക്കോട് കൃഷ്ണമൂർത്തി കി ഏക് രചന ശ്രീ ഹരേസേ കർ രഹേ ഹൈ ജോ കി രാഗ് രേവതി പർ ആധാരിത് ഹൈ ഔർ ആദി താൽ മേ നിബദ്ധ ഹൈ.
0: ശ്രീ സി പി മാധവൻ നമ്പൂതിരി കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് ശ്രീ ഹരേ കമ്പോസ്ഡ് ബൈ പുതുക്കോട് കൃഷ്ണമൂർത്തി ഇൻ ദ രാഗ് രേവതി സെറ്റ് ടു ആദി താൽ.